അർജുനന തപസ്സു മാറി ബിർസിടേ പോകുന്നിട്ടുണ്ട്. സുമാറ് ആദ്യ തിങ്കോള് മുട്ട പറന്ന് ബേര് തിന്നത് തപസ് മലത്തേക്ക് അയടുത്ത ബുക്ക ആദ്യ തിങ്കോളു ബജി ബജക്കുറേ തിന്നത് ഇര തിന്നത് തപസ് മലത്തേക്ക് അയടുത്ത ബജി നീര് പറഞ്ഞു ആദ്യ തിങ്കോളു അയടുത്ത ബജി ഗാളി അന്നാഹാര ബുടുതു പാസക്കുള്ളത് തപസ് മലത്തേക്ക് ഈ തപസ്സത ബിർസിട് ആ ഇടീ മലെ പൊത്തെര സുരുവാണ്ടിക്കെ പണ്ടായിത്ത ധഗെ ആ ധഗെ ആ തൂത്ത എരി തപസ്സത തൂത്ത എരി അല്പ ബേസ തപസ് മലത്തോന്നിത്തരച്ചന ഋഷിക്കലേക്ക് താകണ്ട് അക്കലേ കുല്യർലജ്ജി ഉന്തിയർലജ്ജി അഞ്ചന പരിസ്ഥിതി ആദപ്പുണ്ടു നിക്ക് കാരണദാതാനക ഒന്നു എറവരി ബത്ത തപസ് മലത്തോന്നുള്ളേ ആയന അറുക്കു മേഖലക്ക് പോയറകാപ്പുജി അത്തുമല്ല കൊഞ്ച് ജ്വാലെ ఇంకల్లా ఇత్తిన జాగేడు ననరి బతుంది ఇంకలేదు ఒకే లెక్క ఉన్న పరిస్థితి బతుందత్త నీకు దాదమల్పుడు పండుదు ఆ ఋషి రకలు పూరా ఒట్టాదు నన ముల్ప కొల్లునెత్తు నీకు పరిహారం దేవరే కొరడు ఐకు పడదు కైలాసదంచి పోదు పరమేశ్వరుల దూరు కొర్కా పండుదు మాతెర్ల ఒట్టాదు కైలాసగిరికి పోపేరు.